ഇത് സർവദേശ തമിഴ് വാനൊലി ഐ ടി ആർ ഫ്രാൻസ് മറ്റും യുഗം വാനൊലി കനഡ നേയർകൾ ഇണൈന്നിരുപ്പത് സംഗീത രാഗങ്ങളോട്. ഇന്നയ സംഗീത രാഗങ്ങളിൽ പാടിക്കൊണ്ടിരിപ്പവർ ഗായത്രി വെങ്കട് രാഘവൻ അവർ.